പറഞ്ഞിട്ട് കൂടാക്കിയിട്ട് ജോബ്രാബക്ക് മുമ്പിൽ ബോച്ച് കൂലി ശബ്ദമ രാജ്കറി ഖാലസ ആക്കി രഹന ഖ്വാർ ഹെ സാ മിലേംഗേ ബദേ ശരൺ ജോ വാഹിഗുരു നാം ജഹാജ ഹെ ചടേ സ ഉത്തരേ പാ ജോ ശരൺ